0: സായി അറിയുമതും നിഹിച്ചയായി തയ്യാറെടുത്ത് തോറ്റ് വളങ്ങിയിട്ടുണ്ട്. കെനഡി തമിഴ് ഒലിപരപ്പിക്കൊണ്ട് സ്ഥാപന ശ്രേഷ്ഠ അറിയിപ്പാളർ തിരുമതി സാന്താസോമാ സ്കന്ദൻ അവർ വളമി പോൽ ഇന്നും ഇണിന്നിരിക്കുന്നവർ അവരെ അൻപോട് വരവേറ്റ് കൊള്ളുകൊണ്ടും വണക്കം തിരുമതി സാന്താസോമാ സ്കന്ദൻ അവർ.
1: വണക്കം അൻപു നിയർകളെ, വണക്കം രാജാ. ഓം ശ്രീ സായിറാം. ഭഗവാൻ ബാബ പ്രശാന്തിയിൽ ആറ്റിയ ദൈവീക അരുൾ ഉരയിനെ ഇന്ന് നാം കേട്ട് പാർപ്പോം. അൻപിൻ വടിവങ്ങളെ, ധർമ്മം പ്രപഞ്ചം സൂഴ്ന്നു ഉള്ളത്. പ്രപഞ്ചം പൂണ്ടിരിക്കും ആടയേ ധർമ്മം. ധർമ്മമേ ഉലകം മുഴുവതെയും ഒന്നാക ഇണക്ക വല്ലത്.

ദിനവും 24 മണിനേരമാക്കി ടിആർടി www.trttamilnadu.com സേഫ്സിക്കോൾ ഒളിപരപ്പിൽ ഏറ്റവും സെറ്റ് 9 പാക്കയിൽ 17727 വേദികളിൽ മറ്റും ഫ്രാൻസിലെ ഫ്രീ ബോക്സ് ഒറിജിനൽ ബോക്സ്.